അങ്ങനെ ഇദ്രീസ മൂമു. മുങ്കി അൽജന്ന, ഇങ്ങനെ മുങ്കി അസമാനു ഞാൻ ഫുഫല നെക്കക് മലാക്കയ ദിഫ ജാമു ഗുറമ മൊഴി വറഫാനാകു മക്കാനാലിയ. ലേഗ് ലേഗ് നക് മു അന്തക് മലാക്കയ ദേങ്കമാം ദുക്കു അജന നെക്ക് ഫ നെക്ക് ഫ മുമു നെഹ്ല ഞു ജുഗി ഫ ഡെം ചി യനേനി ബറപ് വാന്ത് നക് സേൻ സേ സോസിയാൽ മോഡി അസമാനു ഞാൻ ഫുഫല നെക്ക് മും ഇദ്രീസ മുമക് മലാക്ക yeko yalla bolen leg leg nak mo andak malaka yi dugu aljana gennat lolou dafa bok ci tabarakallah ay mayam hota yene yonenti yi yalla yoni yonenti yalla yoni nena yent mi ngi ci dund ba legi faato guñu ñent ngi ci dund faato guñu ñaar ñi ñu ngi dund ci ko suuf yeneen ñaar ñi ñi ci dess ñoom ñu ngi dund ci ko ñaar ñi dund ci ko suuf moodi khadir ma andu nak yonent yalla musa ci tukki ba te ñu romb woon gaal ga mu yàqu ko duggoon ci dëkk ba rey xale ba demoon itam ci dëkk ba jubbanti miir ba xabir moomu góoru yàlla boobu neneen ba léegi mu ngi dund ak ku ñuy wax Ilyas moom itam ab yonent la woon neneen moom itam ba léegi mu ngi dund waaye ñoom ñaar ñooñu ñu ngi dund fii ci kaw suuf deewaguñu ba léegi. yeneen ñaari yonent yi nga xam ne ñu ngi dund waaye nekkuñu fii ci kaw suuf moo di yonent yàlla Idrissa mii ak yonent yàlla Isa mu di Jésus. kon mbokk yi yonent yàlla Idrissa mu mbokk li nu mën a jëli ci histoire am moo di ne borom xam-xam la woon ku bëggoon gëstu la. li ñu ci mën a jëlee itam moo di ne jaamukatu yàlla la boo xam ne malaaka yi dem nañ bu yéemu ci moom te kat koo xam ne dañ la bind rek pour ngay jaamu yàlla nga xam ne sa bëgg-bëgg sa lépp pour jaamu yàlla rek la. soo demee ba yéemu ci koo xam ne lañu mooñ ci moom moo di ne mën na yéwén pour jaamu yàlla mën naa yéwén itam pour mooy yàlla ndax malaaka mu neex ko mu bañ ko mënta mooy yàlla waaye nit moom topp yàlla daf koy jéem ndax sheytaane daf ko jege. kon nag malaaka yooyu bu ñu demee ba yéemu ci Idrissa ndax jaamoom yu am doole ak itam farlu bu mu farlu ci jaamu boroomam kon Idrissa képp kuy nit ku baax modèle ci yow pour nga roy ko ci ni moo amee woon perspective ci jaamu boroomam wante nag la ci ëpp solo ñu mën koo jëlee ci tabarkallah njàngale mi ñu doon jàngale dundam moo di ne dafa xam ba noppi soog a farlu ci jaamu yàlla. kon nag yow jaam bi ñun farlu ci jaamu yàlla te xam-xam jiitu ko xam-xam su jiitoo bu ci jaamu tegoo dafay dal di am doole dafay dal di am njariñ kon xamal ba noppi soog a jaamu comme ni ko Idrissa defee. kon tabarakallah mbokk yi kooku moo di yonent yàlla Idriss yàlla na ngërëmal yàlla nekk ci moom ñu ñuy junju ne waxtu wi jeex na kon xanaa rek ñu nuyu mbokk yi nga xam ne